മൂന്നാം പീരയെ പോലെ കാണും നെറ്റിപ്പൊട്ടോടെ നാമും കാലത്തിരുക്ക് വീണം ഇന്ദ്ര പാട്ടോടെ

കണ്ണിൽ സ്വർഗം കണ്ടിന്ന ഉള്ളം വിണ്ണിൽ ചുറ്റും മീനെന്ത് തുള്ളും കൽപ്പന കടലാണ്.